വെൽക്കം ബാക്ക് ടു ആകാശവാണി ഹൈദരാബാദ് 101.9 FM റെയിൻബോ വിത്ത് മീ ആർജെ വൈഷ്ണവി. നമസ്തേ, ഹലോ, ആദാബ്. യേ ബഹുത് ഹി മസദാർ ലൈൻ ഹൈ, ഹൈ നാ? യെസ്. തോ വി ആർ ടോക്കിംഗ് അബൌട്ട് നാഷണൽ ലേസി ഡേ. ഏക് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ബതാ ആപ്കോ. റീസർച്ച് കെ മുതാബിക് ഹമാരാ ബ്രെയിൻ റെസ്റ്റ് കെ ദൗരാൻ ബി ആക്ടിവ് രഹതാ ഹൈ. ജബ് ഹം റിലാക്സ് കരത്തേ ഹൈ, ജബ് തബ് ബ്രെയിൻ മെമ്മോറീസ് കോ ഓർഗനൈസ് കരതാ ഹൈ ഓർ ക്രിയേറ്റീവ് ഐഡിയാസ് ജനറേറ്റ് കരതാ ഹൈ. ഇസിലിയേ കൈ ബാർ ബെസ്റ്റ് ഐഡിയാസ് ഷവർ ലേതേ വക്ത് യാ ആരാം കരതേ വക്ത് ഹി ആതാ ഹൈ. തോ കിത്തനാ ആരാം കരേംഗേ ഉത്തനാ ഉത്തനാ ബഡിയാ ബഡിയാ ഐഡിയാസ് ആ ജായേംഗേ ആപ്കോ. തോ ദോസ്തോ, അഗലി ബാർ അഗർ കോയി കഹേ കി തും കുഛ് നഹീ കർ രഹേ ഹോ, തോ കഹ് ദേനാ മൈ ക്രിയേറ്റീവ് തിങ്കിംഗ് മോഡ് മേ ഹൂം. ഹാ ജി, ക്രിയേറ്റീവ് തിങ്കിംഗ് മോഡ്. മമ്മി പാപ്പാ ഇസേ ബഹുത് റിലേറ്റ് ഹോ ജായേംഗേ, യാ ഹം ഐസേ ഹി ലേറ്റേ പഡേ രഹേംഗേ ബെഡ് കെ ഊപ്പർ, സോഫാ കെ ഊപ്പർ, ഓർ കഹേംഗേ കി ഹം ബഹുത് കാം കർതേ ഹൈ, ലൈക് ക്രിയേറ്റീവ് തിങ്കിംഗ് കർതേ ഹൈ. യേ ബാത് കഹിയേഗാ സബ്കോ. യേ ദിസ് വിൽ ബി എ വെരി ഗുഡ് ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റൻ. യെസ് ഓർ നോ? യെസ്. ആപ് സുന രേ ഹൈ ആകാശവാണി ഹൈദരാബാദ് 101.9 FM റെയിൻബോ വിത്ത് മീ ആർ ജെ വൈഷ്ണവി. ഓർ ഏക് ബ്യൂട്ടിഫുൾ, ബഹുത് ഹി ബ്യൂട്ടിഫുൾ സാ ഗാനാ ആ രഹാ ഹൈ, അൻടിൽ ഐ ഫൗണ്ട് യു. യെസ്, സ്റ്റേ ട്യൂൺഡ്.